തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ തങ്ങളുടെ വിവാദ രേഖകളിൽ

Nothing.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: ദിന തങ്ങളുടെ വിരോധം.

തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർതി തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർതി തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർത്തി തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർത്തി തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർത്തി തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർത്തി തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർത്തി തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർത്തി തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർത്തി തങ്ങളുടെ യുദ്ധ തരകടത്തിൽ തകർത്തി തങ്ങളുടെ യ

0: എന്നത് അക്കാദമി
1: പദനിത നിരവമ ചന്ദ്രമോക്ക പ്രിയ രാഗമോ പദപ പദപ പദപ നിഗമപദനിത തനിത തനിത ഗമപദനിത നിന്നിത നിന്നിത നിമപദനിത
0: തരകടതിം തരകടതിം തരകടതിം തകതിമേ തരകടതിം തരകടതിം തരകടതിം തകതിമേ തരകടതിം തരകടതിം തരകടതിം തകതിമേ
1: നിദരിത നിദരിത നിദരിത

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ശ്രീമിഥില എഴുതിയ ചെറുകഥ കേൾക്കാം. കഥാവതരണം ആതിര KP. ചെറുകഥ രഞ്ജിത്ത് പഞ്ചാബി.
1: ബ്യൂട്ടി പാർലറിലെ പുതിയ ആൺകുട്ടിയെ കണ്ട് ചോദ്യരൂപത്തിൽ നെറ്റിച്ചൊളിപ്പിച്ച് ഹേമയെ നോക്കി. പെണ്ണുങ്ങളുടെ പാർലറിൽ ആൺകുട്ടിയോ? ഹേമയുടെ അടുത്തുപോയി കാതിൽ ഒരു സംശയം ചോദിച്ചു. ഇവനേതാ? നീ ഒന്ന് നോക്കൂ, ഹെയർ കട്ടിങ്ങിൽ വിരുദ്ധനാണ്. ഇവനെ നിയമിച്ചതിൽ പിന്നെ ആളൊഴിഞ്ഞിട്ടില്ല ഈ പാർലറിൽ. അവന്റെ വിരലുകൾ ഒരു മന്ത്രവാദിയുടെ ചലനങ്ങൾ പോലെ ധൃതിയിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഹെയർ സ്പാ വേണമായിരുന്നു ഹേമേ. അതിനെന്താ? ഇപ്പോൾ തന്നെ അവൻ ചെയ്യും. ഓ, അതുവേണോ? എനിക്കത്ര വിശ്വാസം പോരാ. നീ ആ മുടി വെട്ടിക്കഴിഞ്ഞ് പെൺകുട്ടിയെ നോക്കൂ. വെട്ടും മുൻപ് ഞാനെടുത്ത ഫോട്ടോ കാണിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു. ഭംഗിയായി ചെയ്ത് കളർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു. പഞ്ചാബിയാണ്, മറ്റൊരു പാർലറിൽ നിന്ന് ഞാൻ പൊക്കിയതാണ് ഇവനെ. റേറ്റ് കൂടുതൽ, അത് കിട്ടിയില്ലെങ്കിൽ അവൻ സ്ഥലം വിടും. ഓരോ പാർലറുകാരും ഇവനെ കിട്ടാൻ നോക്കിയിരിക്കുന്നു. പേര് രഞ്ജിത്ത്. അവന്റെ ഡെഡിക്കേഷൻ അപാരം. നാളെ രാവിലെ ഒരു ഷൂട്ടുണ്ട്. ഒരു ലുക്ക് ചേഞ്ച് വേണം, ഒരു മേക്ക് ഓവർ. ഇവന് നിന്നെ അറിയാം, ഹേമ പറഞ്ഞു. എങ്ങനെ? നിന്റെ ഫിലിംസ്, സീരിയൽസ് എല്ലാം കാണാറുണ്ട്. ആരാധകൻ. ഓ, അങ്ങനെയോ? നിന്റെ മുടി സ്റ്റൈലാക്കാൻ ത്രില്ലടിച്ചിരിക്കുന്നു. അടുക്കി വച്ചിരിക്കുന്ന പലതരം മേക്കപ്പ് സാധനങ്ങൾ, വിക്ക് വെച്ച ബൊമ്മകൾ, അതിലൊരു ബൊമ്മയിൽ കണ്ണുകോർത്തു. ഇത് മതി, ഈ ലുക്ക് മതി. ഞാനും ഇതുപോലെ സ്റ്റൈൽ മാറ്റുന്ന വെറും ടോയ്. മാഡം വരൂ. അവൻ എന്നെ ആരാധനയോടെ നോക്കി. മാഡത്തിന്റെ സാസ്ബി കബി ബഹൂദി എന്ന സീരിയൽ എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാ. അവൻ വല്ലാത്ത ഒരാവേശത്തോടെ അത് പറഞ്ഞപ്പോൾ ചെറുതായി പുഞ്ചിരിച്ചു. കറുത്ത ഒരു കോട്ടെടുത്ത് ഒന്നുകൂടി കുടഞ്ഞ് കയ്യിൽ തന്നിട്ട് റെഡിയല്ലേ മാഡം എന്ന് ചോദിച്ചു. കസേര തട്ടി ശരിയാക്കി അവൻ തയ്യാറായി. മുടി സെറ്റ് ചെയ്യും മുൻപ് അവൻ തലയിലും കഴുത്തിലും ചെറുതായി മസാജ് ചെയ്തു തന്നു. ഒന്ന് മയങ്ങിപ്പോയി. അവന്റെ ആദരവ് കണ്ടപ്പോൾ അവനോട് അവന്റെ ജന്മസ്ഥലവും വീടും വീട്ടുകാരെ പറ്റിയും എല്ലാം അന്വേഷിച്ചു. പഞ്ചാബാണ് അവന്റെ സ്ഥലം. അമ്മയും ബാബിയും ഭയ്യയും ഭയ്യയുടെ കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് അവൻ എന്ന് തലയിൽ പതുക്കെ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഡിവോഴ്സ്ഡ് ആണ് ഞാൻ, രഞ്ജിത്ത് പറഞ്ഞു. എന്തിന്? എന്താണ് കാര്യം? മാഡം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളല്ലേ, പുരുഷന്റെ വേദനയും കൂടി അറിയണേ മാഡം. നിനക്ക് എന്തു വേദനയാണ് നിന്റെ പെണ്ണുണ്ടാക്കിയത്? എന്റെ ബാബിയാണ് മാഡം പ്രശ്നമായത്. എന്റെ സ്വന്തം അമ്മയേക്കാൾ ആ സ്ഥാനത്ത് കണ്ടിരുന്ന അമ്മയാണ് ബാബി. ഒരിക്കൽ

0: ഞാനും ബാബിയും സംസാരിച്ചിരുന്നപ്പോൾ അവൾ വന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിച്ചു. ബാബി പൊട്ടിക്കരഞ്ഞു. ഞാൻ അറിയാതെ അടിച്ചുപോയി. പിറ്റേന്ന് തന്നെ അവൾ വീട്ടിൽ പോയി. എല്ലാവരും പോയി കാലു പിടിച്ചു വിളിച്ചിട്ടും വന്നില്ല. ഒടുവിൽ ബന്ധം വേർപെടുത്തി, ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന്. അങ്ങനെ ഒടുവിൽ വീട്ടിൽ നിന്നും മാറി. ബയ്യയുടെ കുട്ടികളുടെ മുടി വെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ട് അടുത്തുള്ള കുട്ടികളെല്ലാം വന്നു. ബയ്യയുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് മുതലാളിയും വന്ന് മുടിവെട്ടി. അദ്ദേഹം എന്നെ ഒരു കോഴ്സിന് ചേർത്തു. അവിടെ പുതിയ രീതികളെല്ലാം വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു. രഞ്ജിത്ത് പഞ്ചാബി അങ്ങനെ പ്രശസ്തിയിലായി. മാന്ത്രിക വിരുദുള്ള കൈകൾ, ആകപ്പാടെ ഒരു റിലാക്സ്. കണ്ണാടിയിൽ നോക്കി, നല്ല മാറ്റം, ഗ്ലാമർ കൂടി, ഒരു തൃപ്തി തോന്നി. എന്തു രസമാ മോളെ ഇപ്പോൾ നിന്നെ കാണാൻ, ഹേമ പറഞ്ഞു. അതെ, സ്വയം തോന്നി, എങ്കിലും സന്തോഷം തോന്നിയില്ല. ആസ്വദിക്കാൻ ആളില്ലാത്ത സൗന്ദര്യം എന്തിനെന്ന് തോന്നി. രഞ്ജിത്ത് പല രീതിയിൽ ഫോട്ടോസ് എടുത്തു. അവന്റെ പരസ്യം, തന്നെപ്പോലൊരു സെലിബ്രിറ്റിയുടെ മേക്ക് ഓവർ ചെയ്തു എന്ന് ഇൻസ്റ്റയിൽ കൊടുക്കുന്നത് അവന്റെ ഹെയർ കട്ടിങ്ങിന് പരസ്യമാവും. അതാണ് അവന്റെ സന്തോഷം, നിലനിൽപ്പിന്റെ പ്രശ്നം. എല്ലാവർക്കും അത് തന്നെ, തനിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വരേണ്ടുന്ന കാര്യമുണ്ടോ? ഒന്നിനും തോന്നുന്നില്ല. കരാർ ഒപ്പിട്ട സീനുകൾ മാത്രം അഭിനയിച്ചു തീർക്കുക. എത്രയും പെട്ടെന്ന് ഈ രംഗത്ത് നിന്നും ഒഴിയണം. ഇനി ആരുടെയും കളിപ്പാട്ടമാകാൻ കഴിയില്ല. മനസ്സിൽ ഉറപ്പിച്ച് ഹേമയോടും രഞ്ജിത്തിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഓട്ടം തുടങ്ങിയിട്ട് നാളുകളായി, മടുത്തു. അന്നത്തെ ഒരു മ്യൂസിക് ഇവന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ പലർക്കും പറയാനുണ്ടായിരുന്നത് പുതിയ ലുക്കിനെ കുറിച്ചായിരുന്നു. ആരാധനയും പ്രശംസയും കൊണ്ട് പൊതിഞ്ഞു ആൾക്കാർ. ഹേമയുടെ പാർലറിൽ വന്ന പുതിയ ആൾ രഞ്ജിത്തിനെ പലർക്കും പരിചയപ്പെടുത്തി. അവനും സെലിബ്രിറ്റി ആകട്ടെ. അന്ന് സ്റ്റേജിൽ പറയാനുണ്ടായിരുന്നത് ഇന്നത്തെ ആൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയായിരുന്നു. പീഡനം ആണിനും പെണ്ണിനും നേരിടേണ്ടി വരുന്നു. പരസ്പര വിട്ടുവീഴ്ചയില്ലാത്ത കാലം, ഭ്രമയുഗം, നിർമ്മിത ബുദ്ധിയെല്ലാം കൂടി നൈസർഗികത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. വാചാലയായി കുറേ സമയം. കാരണം രഞ്ജിത്താണെന്ന് തോന്നുന്നു. മാഡം ഇന്ന് പറഞ്ഞതാണ് ശരി. പെണ്ണിന് മാത്രമല്ല ആണിനും സുരക്ഷ ആവശ്യമുണ്ട്. വളരെ നല്ല പ്രസംഗം, ആരോ പറഞ്ഞു. ആകെ കൂടി അന്ന് വല്ലാത്ത ഉന്മേഷം തോന്നി. കുറേ ദിവസം കൂടി ജിത്തുവിന് ഫോൺ ചെയ്തു. അവന് വല്ലാത്ത സന്തോഷം. നാളത്തെ ഷൂട്ടിന് നീയും വരുമോ? കാത്തിരുന്നതുപോലെ അവൻ പറഞ്ഞു. എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. അതുവേണ്ട, നാളെ വന്നാൽ മതി. വിട്ടുവീഴ്ച തന്റെ ഭാഗത്തു നിന്നുമാകട്ടെ. വാശി കാണിച്ചിട്ട് എന്തിന്? നേരത്തെ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ. മനസ്സ് ആകപ്പാടെ സുഖകരമായ ഒരു തണുപ്പിലെത്തി നിന്നു. കർട്ടൻ നീക്കി ആകാശത്തേക്ക് നോക്കിക്കിടന്നു. തെളിഞ്ഞിരിക്കുന്നു നീലയും വെള്ളയും യൂണിഫോം ഇട്ട സ്മാർട്ട് കുട്ടിയെപ്പോലെ. പതിയെ ഒഴുകുന്ന പുഴ പോലെ ഉറങ്ങി, നന്നായി ഉറങ്ങി. അലസതയില്ലാതെ ഉഷാറായി എഴുന്നേറ്റു. അപ്പോളേക്കും അവനും എത്തി. പിണക്കം മാറിയ കുട്ടികളെപ്പോലെ കെട്ടിപ്പിടിച്ചു. പോകുന്ന വഴിയിൽ മുഴുവൻ രഞ്ജിത്തിന്റെ വിശേഷങ്ങൾ ആയിരുന്നു പറയാനുണ്ടായിരുന്നത്. അവൻ മിടുക്കൻ തന്നെ. ലുക്കും ഈഗോയും ഒന്നിച്ച് മാറ്റിക്കളഞ്ഞല്ലോ മേഡത്തിന്റെ. നമുക്ക് അവനെ ഒന്ന് കാണാൻ പോകണം. എനിക്ക് മുടി സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. നിനക്കിഷ്ടമുള്ള പാട്ടുകൾ വെക്കാം. ഉറക്കെ ചിരിച്ചുകൊണ്ട് കണ്ണുകളടച്ച് സീറ്റിൽ ചായിരുന്നു. ഇതാണ് തുടക്കം, ഒന്നിച്ചുള്ള യാത്രയുടെ തുടക്കം.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ചെറുകഥ രഞ്ജിത്ത് പഞ്ചാബി, രചന ശ്രീ മിഥില, അവതരണം ആതിര KP.

കേട്ടുകൊണ്ടിരിക്കുന്നത്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കളിക്കണ കടലിൻ കുട്ടികള കരമുത്തുകണ ഒരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് മല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ിടി നാട്ടിളി മുക്കിളി പുട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിട

ഞാനും കണ്ടേ അവനവൻ ഇന്ന് കലമ്പിയ നേരത്തെന്റെ കിനാവിലൊരമ്പിളി വള്ളം ഇറങ്ങിയൊരുങ്ങിയ നങ്ങിയരമ്പിയ കമ്പടി കൂടാനത്തിലും വിത്തിലും ആടമ്പാനത്തോണികൾ ഒഴുകി തുള്ളി കുറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിടത്തി മൃദ

പട്ടകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോത്തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കരി നല്ലത് പാടി തണ്ടടു വലയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവിചന്ദൻ എസ്. ജീവിതത്തിൽ സന്തോഷം സമാധാനം ആഗ്രഹിക്കുന്നവരായിരുന്നു നമ്മൾ ഭൂരിഭാഗവും. എന്നാൽ അതിനൊരു കൈത്താങ്ങായിട്ടാണ് ഇന്നത്തെ നമ്മുടെ അതിഥി കൂടെ ഉള്ളത്. ഹാപ്പിനെസ് ലൈഫ് കോച്ച് ആയ ദീപ ഗംഗാധരൻ മാം ആണ്. വെൽക്കം മാം.
1: താങ്ക് യു ദേവി. എന്റെ പേര് ദീപ ഗംഗാധരൻ. ഞാൻ ബാംഗ്ലൂരിലെ താമസം. ജനിച്ചത് ഇവിടെ കൊട്ടാരക്കരയിലാണ്. പക്ഷേ എന്റെ പഠിത്തം, കോളേജ്, സ്കൂൾ, ജീവിതം മൊത്തം ബാംഗ്ലൂരിലാണ്. പഠിത്തം കഴിഞ്ഞിട്ട് ഞാനൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആയിരുന്നു. ഇപ്പോൾ 20 ഇയേഴ്സ് ഞാൻ കോർപ്പറേറ്റിലായിരുന്നു. അവിടെ ഓപ്പറേഷൻസും ക്വാളിറ്റി, HR, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. 20 ഇയേഴ്സിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി എന്താണ്, വാട്ട് നെക്സ്റ്റ്. ഇത് മടുത്തു എന്നല്ല, പക്ഷേ കുറെ ലേണിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ലേണിങ്സ് കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഹൗ ഡു ഐ പ്രൊസീഡ് ഫോർവേഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ എന്റെ മുമ്പിൽ വന്നിരുന്നപ്പോഴാണ് ലൈഫ് കോച്ചിങ്ങിലോട്ട് ഞാൻ തിരിഞ്ഞത്. എന്റെ ജീവിതത്തിലുള്ള അനുഭവം തന്നെയാണ് എന്നെ അതിലോട്ട് നയിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ ബാക്കി എല്ലാവർക്കും ഒന്ന് അവയർനെസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ലൈഫ് കോച്ചിങ്ങിലോട്ട് വന്നത്. എന്താണ് ഈ ലൈഫ് കോച്ച്? അത് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമായിരിക്കും. ബിക്കോസ് ആരും അത് ഇത് കേട്ടിട്ടില്ല. എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് സുഹൃത്തായിട്ടും നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് ഓരോരുത്തരും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് കോച്ചായിട്ടുള്ളൊരു റോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് പൂർത്തീകരിക്കത്തില്ല. എല്ലാവർക്കും അവരവരുടെ ജീവിതമുണ്ട്. ദ ഓൾ ആർ ബിസി. അപ്പൊ നമുക്കായിട്ട് ഒരു സമയം കണ്ടെത്തി നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട് ഒരാളും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു റോളാണ് നിങ്ങളുടെ സിമ്പിൾ ടേംസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലൈഫ് കോച്ച്. സോ നമ്മൾ ജനിച്ച തൊട്ട് നമ്മളെ കൈപിടിച്ച് നമ്മളെ കൊണ്ട് നടക്കാൻ നമ്മുടെ പേരൻസ് ഉണ്ട്, പിന്നെ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ വരും. നമ്മുടെ മെയിൻ ലൈഫ് ഫ്രണ്ട്സിന്റെ കൂട്ടത്തിയായിരിക്കും സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ സൊസൈറ്റി, ബാല്യകാലം തൊട്ടുള്ള കൗമാര പ്രായം വരെയുള്ള ആ ഒരു ട്രാൻസിഷൻ, പിന്നെ അതിനുശേഷം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒരു അഡൾട്ട് ലൈഫുള്ള ട്രാൻസിഷൻ, ഇതിനെല്ലാം

ത്തിന്റെ ഇടയില് നമ്മൾ ചിലപ്പം നമ്മൾ ആരാണെന്നുള്ളതോ നമ്മുടെ ലൈക്സ് എന്താണ് നമ്മുടെ ഡിസ്ലൈക്സ് എന്താണ് പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം ഇതൊക്കെ ഞങ്ങൾ അങ്ങ് കൂട്ടി കുഴഞ്ഞ് മിക്സായി നമുക്ക് നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി മിസ്സായിട്ട് വരും. അച്ഛനമ്മയ്ക്ക് വേണ്ടുന്ന പോലെ നമ്മൾ ചിലപ്പം ജീവിക്കേണ്ടി വരും, ചിലപ്പം സ്പൗസിന് വേണ്ടി ജീവിക്കേണ്ടി വരും, പിന്നീട് മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വരും. നമ്മൾ എപ്പോഴാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്? ഈ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ ചോദ്യം വന്നിട്ടുണ്ടോ? എന്നാൽ വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് ടൈം ഫോർ യു ടു ലുക്ക് ഇൻ ടു യുവർ സെൽഫ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ചോദിക്കുക, ഈ ചോദ്യം എനിക്കിപ്പോൾ എന്തിനാണ് വന്നേക്കുന്നത്? അപ്പം അതിൻ്റെ അർത്ഥം എന്തോ നിങ്ങളുടെ ലൈഫിൽ മിസ്സിംഗ് ആണ്. അതായത് പുറമേ നോക്കുമ്പം എല്ലാം ഉണ്ട്, ചിലപ്പം നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കും, പിന്നെ ജോലി ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് സംതൃപ്തി, സമാധാനം, സന്തോഷം ചിലപ്പം അത് 100% ഇല്ലായിരിക്കും. ആ ഒരു ഗ്യാപ്പാണ് നമ്മളെ ചില സമയത്ത് നമ്മുടെ മെന്റൽ ഹൈജീൻ, അതായത് മെന്റൽ വെൽബീയിങ് എന്നുള്ള ഒരു ഗ്യാപ്പിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ലൈഫ് കോച്ച് എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ഇതിൻ്റെ ശരിക്കും ഉള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു GPS ആപ്പിനെ പോലെ ആയിരിക്കും ഇത്. നമുക്ക് വേണ്ടിയുള്ള പേഴ്സണലൈസ്ഡ് ആപ്പ് എന്ന് വെച്ച് പറയാം. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ ഇപ്പോൾ കൊച്ചി ടു മൂന്നാർ നമുക്കറിയാം, ഓക്കെ ഇത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് മോഡ്സ് ഉണ്ട്, അതിൽ നമുക്ക് ഏതാണ് വേണ്ടത്, നമ്മുടെ ഈ കറന്റ് സിറ്റുവേഷനിൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് നമ്മൾ എടുക്കേണ്ടേ, അവിടെ ബ്ലോക്ക് ഉണ്ടോ, ആ മോഡ് എടുത്തേക്കുന്നതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അതിന് ക്ലാരിറ്റി ക്ലിയറൻസ് ഒക്കെ തരുന്ന പോലെയുള്ള ഒരു ഉദാഹരണം വെച്ച് വേണമെങ്കിൽ ഞാൻ അത് പറയാം. സോ നമ്മുടെ ജീവിതം ഒരു യാത്രയല്ലേ, നമ്മൾ ജനിച്ചപ്പോഴിന്ന് ലാസ്റ്റ് വരെ ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പം, സോ ഈ ലൈഫ് കോച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയായിട്ട് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഗോൾസിനൊരു എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നീക്കി തരുക, ക്ലാരിറ്റി കൊണ്ടുവരിക, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു നട്ഷെല്ലിൽ പറയാമെന്നുള്ളത്. അതിന് ഇൻഡെപ്ത് കുറെ ഉണ്ട്, പക്ഷെ ഇത് ഇതാണ് ഒരു നട്ഷെല്ലിൽ പറയാൻ പറ്റുന്നത്. ലൈഫ് കോച്ചിങ്ങിൽ കുറെ ഡിവിഷൻസ് ഉണ്ട്, കരിയർ ലൈഫ് കോച്ച്, ബിസിനസ് കോച്ചിങ്, വെൽബീയിങ് കോച്ച്, ഹെൽത്ത് കോച്ച് അങ്ങനെയൊക്കെ. സോ വെൽബീയിങ്ങിന്റെ പാർട്ടായിട്ടാണ് ഈ ഹാപ്പിനെസ് കോച്ചിങ് എന്നുള്ള ഈ സബ് ഡിവിഷൻ വരുന്നത്. എന്റെ ജീവിതത്തിൽ ഓർ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഹാപ്പിനെസ് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അപ്പോൾ എനിക്ക് അതിനായിട്ട് കണക്ടിവിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ എന്നിലൂടെ എല്ലാവർക്കും ആ ഹാപ്പിനെസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു മിഷനിലാണ്. എൻ്റെ ലൈഫ് മിഷൻ അതാണ്, ടു സ്പ്രെഡ് ഹാപ്പിനെസ്. ഈവൻ ഇഫ് ഒരാൾക്ക് എന്നിലൂടെ അവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം കിട്ടുവാണെങ്കിൽ ദാറ്റ് ഇസ് മൈ മിഷൻ, ഈവൻ വിത്ത് 1%. നമ്മളിൽ മിക്ക ആൾക്കാരും സന്തോഷം തേടി പോകാറാണ് പതിവ്. അങ്ങനെ സന്തോഷം തേടി പോയി കിട്ടിയാലും അത് അധികം നാൾ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ എല്ലാവരും വിചാരിക്കും, ഓ എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ സന്തോഷം ഉണ്ടാവും, എനിക്ക് പാസ്സായാൽ സന്തോഷമാവും. അതായത് മുന്നോട്ടുള്ള ഒരു ആസ്പിറേഷൻ വെച്ചാണ് നമ്മൾ പോകുന്നത്. ആ ആസ്പിറേഷൻ നല്ലതാണ്, പക്ഷെ താൽക്കാലികമായി നമ്മുടെ പ്രസന്റിലുള്ള സന്തോഷം കുറെ പേർ അത് മിസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പൊ നമ്മൾ ഈ താൽക്കാലികം ഞാൻ പറഞ്ഞ ഈ പ്രൊമോഷൻ ആവട്ടെ, അല്ലെങ്കിൽ ജോലി ആവട്ടെ, കല്യാണം ആവട്ടെ, കുട്ടികളാവട്ടെ, ഇതെല്ലാം എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് ആണ്, നിങ്ങളുടെ കൺട്രോളിൽ അധികം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കും ഒരു ഇച്ചിരി കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ടിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലല്ല മിക്കവാറും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ ഫ്ലഡ്സ് വന്നു, അത് നമ്മുടെ കൺട്രോളിലല്ല തൽക്കാലം. പക്ഷെ ആ ഫ്ലഡ്സ് വന്നപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഡീല് ചെയ്യുന്നത് അതാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. സോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് പുറമെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നമ്മളത് ഉള്ളിൽ തന്നെ നോക്കി കണ്ടെത്തി അതിലായിട്ട് ലയിച്ചു പോകുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സക്സസ് റേറ്റ് എന്നുള്ള ഒരു ഇത് പറയുന്നത്. എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ, ടു ബി സക്സസ്ഫുൾ വിൽ നോട്ട് ഗിവ് യു ഹാപ്പിനെസ്, യു ആർ ബീയിങ് ഹാപ്പി ഇസ് ദ സക്സസ് ഇൻ ലൈഫ്. സോ ഇതാണ് എൻ്റെ ഒരു ഒരു മോട്ടോ ഓർ ഒരു പോളിസി എന്ന് പറയുന്നത്, വിച്ച് ഐ ടോക്ക് ടു വിത്ത് മൈ ക്ലയൻസ് ഓൾസോ. അങ്ങനെ വെച്ച് നോക്കുമ്പം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രഷർ കുറയുന്നുണ്ട്, ലൈക്ക് ഓൾദോ 8 to 5 ജോബ്, 9 to 5 ജോബ്സ് ഉള്ള ആൾക്കാർക്ക് സമയം മാത്രം 9 to 5 മാത്രമേ ഉള്ളൂ, വിൽ ഹാവ് എക്സ്ട്രാ അവേഴ്സ്, വിൽ ഹാവ് ലോട്ട് ഓഫ് അതർ തിങ്സ്. സോ നമ്മുടെ സന്തോഷങ്ങൾ മാറ്റി വെക്കാറാണ് പതിവ്. സോ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് എൻജോയ് ദ മൊമെന്റ് റൈറ്റ് നൗ. അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇവിടെ ഉണ്ട്, സോ ഞാൻ നിങ്ങളുടെ കൂടെ ഇത് സംസാരിക്കുന്നതാണ് എന്റെ സന്തോഷം, ഇപ്പോഴത്തെ സന്തോഷം. പിന്നെ നാളെ ഇത് എന്താണ് ആവുന്നതെന്നുള്ളത് നമ്മൾ ഇപ്പൊ ആലോചിച്ചിട്ട് കറിയല്ല. അതായത് നാളേക്ക് വേണ്ടി കരുതി വെക്കുക,
പക്ഷെ നാളേക്ക് വേണ്ടി ജീവിക്കാം.

നമ്മൾ ഇന്ന് ജീവിക്കണം. ഈച്ച് പേഴ്സൺ ഹാസ് ദർ ഓൺ വേർഷൻ ഓഫ് ഹാപ്പിനെസ്. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോർമുല. എൻ്റെ കോച്ചിങ് ഫിലോസഫി ഈസ് ബി ബ്യൂട്ടിഫുൾ, അതായത് ബി യു ആൻഡ് ബിക്കോസ് യു ആർ ബ്യൂട്ടിഫുൾ ബൈ യുവർ സെൽഫ്. നിങ്ങൾ ഒരു കംപ്ലീറ്റ് ആളാണ് ഹു ഹാസ് ഓൾ ദി ഇൻഫർമേഷൻ, ഓൾ ദി സ്ട്രെങ്ത് വിത്തിൻ യു ടു ഓവർകം എനിത്തിങ് ദാറ്റ് ഇസ് ദർ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നേരുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉത്തരമുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങളത് മനസ്സിലാക്കിയാൽ അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കരുത്ത് ഇല്ലെങ്കിൽ ഒരു ആയുധം. എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നത് മെയിൻ ആയിട്ട് അവർക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടായിട്ടാണ് അവർ വന്നത്. പക്ഷേ നിങ്ങൾ സംസാരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം അതിൻ്റെ റൂട്ട് കോസ് വേറെയാണ്. സോ നമ്മൾ പുറമേ കാണുന്നതായിരിക്കത്തില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു ഡ്രോബാക്ക് ഓർ ഇഷ്യൂ. അതോടെ നമ്മൾ ക്ലയൻറ്റിന് കൂടെ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഇത് ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കും. നമ്മളിപ്പോൾ ഓണിയൻസ് പീൽ ചെയ്യത്തില്ലേ, സോ ഓരോ പീലും ഇങ്ങനെ എടുക്കുമ്പം നമ്മൾ ഓരോ ലെയറാണ് ഇങ്ങനെ തുറന്ന് തുറന്ന് വരുന്നത്. അവർക്ക് പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ സംസാരത്തിലൂടെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് ആ റൂട്ട് കോസ് മനസ്സിലാവുമ്പോഴാണ് അവർക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി, ഒരു വിശ്വാസം, കോൺഫിഡൻസ് എല്ലാം ഉണ്ടാവുന്നത്. ഇതൊക്കെ സംഭവങ്ങൾ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ വെൻ യു ഹാവ് എ ലൈഫ് കോച്ച് വിത്ത് യു, ദേ വിൽ ഹെൽപ്പ് യു. അതായത് നിങ്ങളെ അതിലോട്ട് നയിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും അവരുടെ മെയിൻ ഉദ്ദേശം. ഇപ്പൊ ഞാനൊരു 5 വർഷം തൊട്ട് ലൈഫ് കോച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഈ 5 വർഷത്തെ ക്ലയൻസിന്റെ ഇൻട്രാക്ഷൻസും പേഴ്സണൽ എക്സ്പീരിയൻസും വെച്ച് നോക്കിയിട്ട് ദർ ആർ എ ഫ്യൂ ഫാക്ടേഴ്സ്, അതായത് 1-2 പ്രധാന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഇതിൽ മെയിനായിട്ട് മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ് ഇതിൻ്റെ പ്രധാന ഒരു കാര്യം. നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ചിന്താഗതി മാറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് വരും. നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വേറെ നല്ല അനുഭവങ്ങളും വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മുടെ മനസ്ഥിതി എന്തോ ആയിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫുൾ ഡേ മിക്കവാറും പോകുന്നത്. നമ്മളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഓർ നെഗറ്റീവ് തിങ്കിങ്ങിലാണ് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മൊത്തം എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ആയിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അത് നേരെ തിരിച്ച് നിങ്ങളത് പോസിറ്റീവായിട്ട് എടുത്താൽ, അതായത് ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം ദൈവത്തിനോട് നന്ദി പറയാം, ഞാൻ ഈ സൺറൈസ് കണ്ടു, എന്ത് നല്ല ഭംഗിയുള്ള സൺറൈസ് ആണ്, അതൊന്ന് കണ്ടിട്ട് ദൈവത്തിനോട് താങ്ക് യു പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ടുഡേ ഐ എം ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ഡേ, ഇന്നത്തെ എൻ്റെ ദിവസം നല്ല ദിവസമായിരിക്കും എന്ന് പറഞ്ഞുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ പോയാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളും വരുമ്പം ഇറ്റ് വിൽ ബി പോസിറ്റീവ്. സോ നമ്മൾ സംസാരിക്കുമ്പം ഇതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻസ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. സോ ഇത് കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര ഹെവി വേർഡ്സ് ആണെന്നൊക്കെ, പക്ഷേ ഇത് സിമ്പിളാണ്. നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ ഒരു ഈ ഒരു അപ്രോച്ച് വെച്ച് മുന്നോട്ട് പോയാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇറ്റ് ബി പാർട്ട് ഓഫ് യുവർ ലൈഫ്. ആസ് സിമ്പിൾ ആസ് യു നോ യു ബ്രീതിങ്, വി ഡോണ്ട് തിങ്ക് മച്ച്. ശ്വസിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ, ഇൻഹെയിൽ എക്സ്ഹെയിൽ, പക്ഷെ ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 21 ഡേയ്സ് എങ്കിലും മിനിമം നിങ്ങളൊരു കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ട് ഇതിനെപ്പറ്റി ചെയ്താൽ ദെൻ ഇറ്റ് വിൽ ബിക്കം പാർട്ട് ഓഫ് യുവർ ലൈഫ്. സോ എനിങ് നമ്മൾ പറയത്തില്ലേ 21 ഡേയ്സ് ഇസ് ദ മെയിൻ തിങ് ടു ബിൽഡ് എ ഹാബിറ്റ്. സോ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഇഫ് യു ഡു ദിസ്, വേക്ക് അപ്പ് വിത്ത് എ ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ്, ടോക്ക് ടു യുവർ സെൽഫ് ഇൻ എ പോസിറ്റീവ് വേ ആൻഡ് തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ ആൻഡ് എവറിഥിങ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബാക്കി അൺകൺട്രോളബിൾ തിങ്സ് യെസ് അത് ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ ബാക്കി നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കൺട്രോൾ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഇനിയൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഒബ്സർവ് ചെയ്തത് എന്ന് വെച്ചാൽ കമ്പാരിസൺ. കമ്പാരിസൺ ആക്ച്വലി കിൽസ് ഹാപ്പിനെസ്. അതായത് നമ്മുടെ സന്തോഷം നമ്മൾ വേറെ ഒരാളുടെ സന്തോഷത്തിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് വി ഫീൽ മോർ സാഡ്. ഇറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്. നമ്മളൊക്കെ ഹ്യൂമൻസ് ആണ്. വി ലുക്ക് അറ്റ് അതേഴ്സ്, വി ഗെറ്റ് ഇൻസ്പയർഡ് ബൈ അതേഴ്സ്. പക്ഷേ അത് ഇൻസ്പിറേഷൻ നല്ലതാണ്.
വേറെ

നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അത് നമുക്ക് ഇറ്റ് വിൽ ഹാം ദാൻ ഗിവിങ് അസ് മോട്ടിവേഷൻ ഓർ തിങ്സ് ലൈക്ക് ദാറ്റ്. അതായത് ഇപ്പോ എന്റെ സമ്പാദ്യത്തിനും ഓർ എന്റെ സർക്കംസ്റ്റാൻസസിനും ദിസ് ഇസ് ദ ബെസ്റ്റ്, എന്റെ ബെസ്റ്റ് ആണ് ഈ ലൈഫ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നേ, നമ്മളെക്കാളും മുകളിലുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഓ അവരുടെ കയ്യിൽ ഇതുണ്ട് എന്റെ കയ്യിൽ ഇതില്ല എന്നുള്ള ആ ഒരു കമ്പാരിസൺ വരുമ്പം നമ്മുടെ ഉള്ള സന്തോഷവും പോകും. ഓൾദോ വി മൈറ്റ് ഹാവ്, ഇഫ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എവിടുന്ന് ഒരു സ്ഥലത്ത് നമുക്ക് പോകണം, അത് നമുക്ക് വണ്ടി വേണം. ഓക്കെ, ഇന്ന വണ്ടി ഉണ്ടായിട്ടേ നമുക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ പോവാതിരുന്നാൽ നമ്മുടെ യാത്ര നടക്കത്തില്ല, നമുക്ക് അതിന് കിട്ടുന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നിങ്ങൾ ആ നഷ്ടപ്പെടുത്തുന്ന ദിവസങ്ങളും നിമിഷങ്ങളും അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓൺ ചിയർ ലീഡർ ആയിരിക്കണം. ചിയർ ലീഡർ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കണം, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കണം, നമ്മളോട് സംസാരിക്കണം. ഈ നമ്മളോട് സംസാരിക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പോസിറ്റീവ് വാക്ക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പം എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്ന് ഉള്ള ചിന്താഗതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് സാധിക്കുമോ, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റിക്കളഞ്ഞിട്ട് യു ഹാവ് ടു ബി യുവർ ഓൺ ചിയർ ലീഡർ. നിങ്ങൾ ചോദിക്കും അത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന്. അതിനൊരു സിമ്പിൾ ടിപ്പാണ്, എല്ലാ ചെറിയ ഒരു കാര്യത്തിനും നിങ്ങൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ മനസ്സിലൊരു സാധനം ഇന്ന് ചെയ്യും എന്ന് പ്ലാൻ ചെയ്യുമ്പം അത് നിങ്ങൾ ചെയ്ത് തീർക്കുമ്പം അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് ഒരു 5 രൂപയുടെ ചോക്ലേറ്റ് മേടിച്ച് നിങ്ങൾക്ക് തന്നെ കൊടുത്തോളൂ, ഹേ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഇത് നീ ചെയ്യുമെന്ന് പറഞ്ഞു ഇത് നീ ചെയ്തു എന്നാ ഇതിനുള്ള ഒരു നിനക്കുള്ള സമ്മാനം. സോ ഇത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രോത്സാഹനമായിട്ട് വരും. സോ ഇങ്ങനെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളായിട്ട്, ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് നമ്മുടെ മൊത്തത്തിലുള്ള സന്തോഷമായിട്ട് ഇത് വരുന്നത്. ഇതുകൂടാതെ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആയിരിക്കത്തില്ല നമ്മളിപ്പം ജോലിയായിട്ട് ചെയ്യുന്നത്, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. സോ അത് സാരമല്ല, അത് നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ കാര്യം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതിനുള്ള അപ്രോച്ച് നമ്മൾ മാറ്റിപ്പിടിച്ചാൽ നമുക്കതിൻ്റെ ഗുണമേ ഉണ്ടാകത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യണമല്ലോ എന്ന് വെച്ച് പറയുമ്പം അത് നമുക്കൊരു ഭാരമായിട്ട് തോന്നും. അതല്ലാതെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നുണ്ട്, ഇതിൽ നിന്നെനിക്ക് കുറെ പഠിക്കാനുണ്ടാവും, ഈ ഒരു കാര്യം ചെയ്യുമ്പം എനിക്ക് ഇന്ന ഗുണങ്ങളുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്ക് ആ ജോലി ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സന്തോഷം കിട്ടും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അതൊരു പ്രചോദനമായിട്ട് പോകും. ഇനിയൊരു ടിപ്പ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവോ, പേടി വരുമോ, നമ്മൾ നേരിടാത്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുവാണെങ്കിൽ ആദ്യം ഒന്ന് പോസ് എടുക്കുക. അതായത് ദീർഘശ്വാസം എടുത്ത് ഒന്ന് സമാധാനത്തിൽ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. അതായത് നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമുക്ക് ആങ്സൈറ്റി ലെവൽ കൂടും, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു സ്റ്റോപ്പായിട്ട് വരുന്നത് നിങ്ങളൊരു പോസ് എടുക്കുമ്പോഴാണ്. സോ പോസ് എടുക്കുന്ന വെച്ചാൽ ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രെത്ത് എന്ന് വായു തുറന്ന് അതൊന്ന് വിട്ടാൽ ആർ ബോഡി, നെർവസ് സിസ്റ്റം, എവറിത്തിങ് വിൽ ബിക്കം എ ലിറ്റിൽ ബിറ്റ് കാം. സോ ഇങ്ങനെ കാമായിട്ട് വന്നതിന് ശേഷം നമ്മൾ തിങ്ക് ചെയ്യുമ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും, ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ഗ്രേറ്റ് ഡീൽ. ഇനിയൊരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എല്ലാ ദിവസങ്ങളിലുള്ള ഈ ഓട്ടത്തിൽ നിന്ന് നമ്മൾക്ക് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതായത് നമ്മളെല്ലാത്തിനും അലാം സെറ്റ് ചെയ്യും, ജിമ്മ് പോകാൻ അലാം സെറ്റ് ചെയ്യും, ഡോക്ടർ അപ്പോയിൻമെന്റ് അലാം സെറ്റ് ചെയ്യും. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിന്റെ ഒരു അപ്പോയിൻമെന്റ് സെറ്റ് ചെയ്താൽ ആ സമയത്തിൽ ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ്, അത് നിങ്ങളുടെ ഡേ സ്കെഡ്യൂളിനനുസരിച്ച് ആ ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്. വെൻ ഐ സേ ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ് എന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നോ അതൊക്കെ ഒന്ന് ചെയ്യുക. അതായത് അതൊക്കെ എന്ന് വെച്ചാൽ ചിലർക്ക് വരയ്ക്കുന്നതായിരിക്കും, ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും. സോ നമുക്ക് എന്താണ് സന്തോഷം തരുന്നത്, നമ്മുടെ റൂട്ട്സിൽ, നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനൊന്നും ആലോചിക്കത്തില്ലായിരുന്നല്ലോ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത്. ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ പോയിട്ട് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഓർ 15 മിനിറ്റ്സ് നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഹാപ്പിനെസ് ആർ എന്നോ ഹാപ്പിനെസ് മിനിറ്റ് എന്നോ നിങ്ങൾക്ക്

ഡോക്ടറുള്ള പേര് വെച്ചിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഗിവ് യുവർ സെൽഫ് എൻ അപ്പോയിന്റ്മെന്റ്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ എന്ത് സന്തോഷം തരോ ആ കാര്യം ചെയ്താൽ നിങ്ങളുടെ ഡെയിലി ഡോസ് ഓഫ് ഹാപ്പിനെസ് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി. നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തുവന്നതിന് ശേഷം മാത്രമുള്ള ഒരു സംഭവമല്ല. അല്ലാതെ എല്ലാം ഹാപ്പിനെസ് മാത്രമല്ല നമ്മുടെ ലൈഫിലെ ഒരു മോട്ടോ ഓർ ഹാപ്പിനെസ് തന്നെയാണ് എല്ലാം വെച്ചിട്ടുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സന്തോഷങ്ങൾ, ഇത് എല്ലാം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിച്ച് നമ്മൾ വിജയിക്കുന്നതായിരിക്കും ഒരു നമ്മുടെ ജീവിതത്തെ ഹാപ്പിനെസ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സും ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ അതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഈ റെസിലിയൻസ് എന്ന വാക്ക് പറയുമ്പം എനിക്ക് ഒരാളുടെ മുഖമാണ് എപ്പോഴും വരുന്നത്. അത് ആരുമല്ല, എൻ്റെ ഒരു 75-year-old ക്ലയന്റ് ആണ്. അയാള് ഒരു റിട്ടയർഡ് ഡോക്ടറാണ്. ഹി ഹാസ് നോബഡി അറ്റ് ദിസ് മൊമെന്റ്, ആസ് ഇൻ ഹി ഡസൻ ഹാവ് കിഡ്സ്. ഭാര്യ മരിച്ചു, കോവിഡ് സമയത്താണ് ഭാര്യ മരിച്ചത്. സോ ആ സമയത്താണ് ഹി കെയിം ആൻഡ് കണക്റ്റഡ് വിത്ത് മീ. ഈ ഡോക്ടർ വന്നപ്പം പുള്ളി ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ വെച്ചാൽ ഭയങ്കര സാഡ് ആയിരുന്നു. എനിക്ക് ആരും ഇല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു ഫീലിങ്ങിലായിരുന്നു ഉള്ളത്. ദാറ്റ് വാസ് ബാക്ക് ഇൻ 2020. ഇപ്പോൾ 2025 പുള്ളിക്കാരൻ എല്ലാ കാര്യവും തന്നെ ചെയ്യും, ആൻഡ് വിത്ത് എ ഹാപ്പി, വിത്ത് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ്. പുള്ളി ചെന്നൈയിലാണ് താമസം. അപ്പം ചെന്നൈയിൽ ഫ്ലഡ്സ് ഒക്കെ വന്നപ്പം പുള്ളിയുടെ താമസ സ്ഥലം ഫ്ലഡ്സിൽ അഫക്റ്റഡ് ആയി. അപ്പൊ അതിനു മുമ്പ് തന്നെ പുള്ളി പ്ലാൻ ചെയ്തിട്ട് വേറെ ഒരു ഹോം സ്റ്റേയിൽ പോയി നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്ത് ഫുഡ് സ്റ്റോക്ക്, മെഡിസിൻ സ്റ്റോക്ക് എല്ലാം എടുത്തു വെച്ചിട്ട് ഹി പ്ലാൻ ഹിസ് ദിസ് തിങ്. ആൻഡ് നൗ ഹിസ് ലൈക്ക് ഹി സെലിബ്രേറ്റിംഗ് ദാറ്റ്, ഹി സെലിബ്രേറ്റ്സ് ദാറ്റ് ഹി വാസ് ഏബിൾ ടു ഓവർകം ദാറ്റ് തിങ് ബൈ ഹിംസെൽഫ്. വേറെ ആരുടെയും സഹായം ഇല്ലാതെ അത് ചെയ്തു എന്നുള്ള ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒരു അച്ചീവ്മെന്റ് ആണ് ആ പുള്ളിയുടെ ഇതില്. സോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ നേരിടുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഈ ഡോക്ടറിന്റെ ലൈഫ് എക്സ്പീരിയൻസ്. സോ അറ്റ് ദ ഏജ് ഓഫ് 70 ഹി ഡിസ്കവേർഡ് ലൈഫ് കോച്ചിങ്. അത് അവർക്ക് നല്ല സക്സസ് ആയിട്ട് തുടങ്ങി. ഇപ്പം ലാസ്റ്റ് 5 years ഹീസ് അസോസിയേറ്റഡ് വിത്ത് മീ. എന്നെ വന്ന് കണ്ട 70-year-old ഡോക്ടറും ഇപ്പോൾ ഉള്ള 75-year-old ഡോക്ടറിന് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ അയാൾ എല്ലാം കാര്യം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ ചെയ്തിട്ട് ജീവിതം ആസ്വദിക്കുകയാണ്. സോ ഇങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവരും ഉണ്ടായാലും നമ്മൾ പല സമയത്തും ഒറ്റപ്പെടാറുണ്ട്. സോ അങ്ങനത്തെ സാഹചര്യത്തിലും ലൈഫ് കോച്ച് നിങ്ങൾക്കൊരു പങ്കാളിയായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ജേർണി, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പങ്കാളിയായിട്ട് പോവും. അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഗോൾസും നിങ്ങൾക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അധികം ആർക്കും അറിയാത്ത ഒരു റിപ്പോർട്ടുണ്ട്, അതായത് ഇറ്റ്സ് കോൾഡ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. 146 കൺട്രീസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതിൽ കറൻറ്റ് 2025 ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. കഴിഞ്ഞ 4 തൊട്ട് അതിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഫ്രം 126th പൊസിഷൻ ഇറ്റ് ഇസ് നൗ അറ്റ് 118th പൊസിഷൻ. ഇതിൽ നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരാം. ഇതൊരു പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനെ നമ്മൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ നമ്മൾ ഇന്ത്യ ഒരു top 10 പൊസിഷൻ ഇൻ ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ എത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് എനിക്ക്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് യങ്. അതായത് നമ്മളിപ്പോൾ സംസാരിച്ച, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ക്ലയൻസിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ, എൻ്റെ സ്വന്തം എക്സാമ്പിൾ ആണെങ്കിൽ, ഐ റിയലൈസ്ഡ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തത് 35-40 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മുടെ പാതി ജീവിതം പോയിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ തുടങ്ങിയാൽ, അതായത് പിള്ളേർ തൊട്ടേ ഇത് നമുക്ക് തുടങ്ങിയാൽ, അവരുടെ ജീവിതം ഹാപ്പിനെസ്സിനേക്കാളും ഉപരി എല്ലാം നേരിടാനുള്ള ഒരു കരുത്ത് അവർക്ക് കിട്ടും. ഒന്നുമില്ല, ചെറിയ സംഭവങ്ങളായിട്ട് മതി. ചെറിയ തൊട്ടേ സ്കൂളിൽ ഒരു ഹാപ്പിനെസ് പീരീഡ് എന്നോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ആറെന്ന് തുടങ്ങിയിട്ട് അവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കിപ്പോൾ ഈ ടോയ് ഉണ്ട്, ഓക്കെ ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്നിട്ട് അത് വളർത്തിയെടുക്കാം. അതേപോലെ ബി യർ ഓൺ ഷെയിൽ

0: ഞാൻ പറഞ്ഞ ഏർലിയർ തിങ് സോ ദാറ്റ് വിൽ ഹെൽപ് ദം മോട്ടിവേറ്റ് എക്സാംസിൽ പഠിക്കാനാവട്ടെ, സ്പോർട്സിന് പോകുന്ന സമയത്താവട്ടെ. സോ ഇതൊക്കെ അവർക്ക് അപ്പൊ തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റോപ്പിംഗ് കമ്പാരിസൺ വിത്ത് അതേഴ്സ് എന്ന് ഞാൻ പറഞ്ഞത് അത് അവിടെ തന്നെ തുടങ്ങും. അപ്പം അവരിങ്ങനെ വേറെ പറ്റി കമ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മാർക്സോ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്ത് അവിടെ തന്നെ നിർത്തിയിട്ട് ദേ വിൽ ലുക്ക് അറ്റ് ദംസെൽസ്, അവരുടെ അച്ചീവ്മെന്റിനെ അവർ ആഘോഷിക്കാൻ തുടങ്ങും. അപ്പൊ പിള്ളേർക്ക് അവരുടെ ജീവിതം എങ്ങനെ നേരിടണ്ടേ, ഈ ആക്സെപ്റ്റൻസും പോസിറ്റീവ്നെസ്സും പോസിറ്റീവ് അഫർമേഷൻസും അവരുടെ കൺട്രോളിൽ എന്തൊക്കെയാണ്, അൺകൺട്രോളബിൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ അറിവ് കിട്ടുമ്പം ദേ വിൽ ഗ്രോ അപ്പ് ടു ബി എ ഹാപ്പി ഇൻഡിവിജ്വൽ. സോ ഒരു ഹാപ്പി ഇൻഡിവിജ്വൽ വിൽ ക്രിയേറ്റ് എ ഹാപ്പി ഫാമിലി, എ ഹാപ്പി സൊസൈറ്റി, ആൻഡ് ഓവറോൾ വി വിൽ ബി എ ഹാപ്പി നേഷൻ. അപ്പൊ നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി അതിനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മാറ്റാൻ സാധിക്കും.
1: നമ്മുടെ ജീവിതം എങ്ങനെ സന്തോഷകരമായി നയിക്കാം എന്നതിനുള്ള അതിമനോഹരമായ ചിന്തകളാണ് ഹാപ്പിനെസ് ലൈഫ് കോച്ചായ ദീപ ഗംഗാധരൻ മാം ഇത്രയും നേരം നമ്മളുമായി പങ്കുവച്ചത്. അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

പരിസരമറിയാതോരു ചാപല്യം പല കുറി തുടരുമിതരസം ആരിങ്ക പ്രണയികളുടെ ചരിതം ഓരങ്കിൽ മനസ്സിനുലഹരിമയം സർവാംഗം മദരസലയ സുഖതം ആനന്ദം ആത്മനിർവൃതിയടഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ വരിക ഹംസതൂലികമെടഞ്ഞ ശയ്യകളിൽ ഒരു പിടി മധുരവും അനിതരല

മൗനം. തിരായണയുമ്പോ തിരകളിലേതോ പുതിയ വികാരം അലിയുകയാണ് വിഷാദം.

0: ഒരു കാവടിയാട്ടം
1: സുന്ദരം സുരഭിനും സുഖലാളനം എന്തിനെങ്കിലും കാവടിയാട്ടം.

ചൂടും കുളിരുമായി വരവേൽക്കുമോ, എന്റെ കിളിക്കൂട്ടിന് തിരിയിടമേകുമോ പ്രണയ വസന്തം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ശ്രുതി കുപ്പ.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വിജ്ഞാന ചെപ്പിലേക്ക് സ്വാഗതം. ഞാൻ നിക്കിത. നമുക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള കുറച്ച് വിഷയങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ വലിയ വ്യോമാഭ്യാസമായ തരംഗ് ശക്തി രാജസ്ഥാനിലുള്ള ജോധ്പൂരിലാണ് നടക്കുന്നത്. ഇന്ത്യയുടെ തേജസ്, അതുപോലെ തന്നെ ഫ്രാൻസിന്റെ റഫാലെ, അമേരിക്കയുടെ F-35A, അതുപോലെ തന്നെ റഷ്യയുടെ സുഖോയി വിമാനങ്ങൾ, ഇവരെല്ലാം ഒരുമിച്ച് ആകാശത്ത് പറക്കുന്നത് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 80-ലധികം വിമാനങ്ങളും അതുപോലെ തന്നെ 1500 വ്യോമസേനാംഗങ്ങളും അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ളത് അമേരിക്കയുടെ F-35 ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്ന ഒരു വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ബോളിവുഡ് താരം അക്ഷയ് ഖന്ന മുംബൈയിലുള്ള മലബാർ ഹിൽസില് ഏകദേശം 33.5 കോടി വില മതിക്കുന്ന ഒരു ഫ്ലാറ്റ് സ്വന്താക്കി. 2500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഏകദേശം 3 പാർക്കിംഗ് സ്പേസസ് ആണ് ഉള്ളത്. 2026 സെപ്റ്റംബറിലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സംഗീതം ശ്രീനിവാസ റാവു 94 വയസ്സിൽ അന്തരിച്ചു. ചെന്നൈയിലുള്ള ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു, അതിനിടെയാണ് മരണം. ആദിത്യ 369, ഭൈരവ ദ്വീപം, പുഷ്പക് വിമാനം എന്നീ സിനിമകളിലൂടെയാണ് അദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നത്. ഇലോൺ മസ്കും പങ്കാളിയായ ഷിവോൺ സിൽസും വേർപിരിഞ്ഞതായാണ് റിപ്പോർട്ട്. അവർ 2020 ബന്ധത്തിലായത്. ശേഷം ഇവർക്ക് 4 മക്കൾ ഉണ്ടായിട്ടുണ്ട്. വേർപിരിയലിനെ കുറിച്ച് ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്ന് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ 19 runs തോൽപ്പിച്ചാണ് ഇന്ത്യ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത്. ഇന്ത്യ ഉയർത്തിയ 212 runs വിജയലക്ഷ്യം പിന്തുടർന്ന് പാകിസ്ഥാൻ ഏകദേശം 20 overs 6 wickets നഷ്ടത്തിൽ 192 runs ആണ് നേടിയത്. ഹസൻ നവാസ്, അതായത് പാകിസ്ഥാനിലെ ഫേമസ് പ്ലെയറാണ്, അദ്ദേഹം വളരെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും പാകിസ്ഥാന് വിജയം നേടാനായില്ല. നമ്മുടെ ഇന്ത്യക്കായിട്ട് അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ശിവം ഡൂബെയും ഒക്കെ 2 wickets വീതമാണ് നേടിയിട്ടുള്ളത്. യു ജനറൽ അസംബ്ലി സമ്മേളനത്തിനെത്തിയ ഇറാൻ പ്രതിനിധി സംഘം നേരത്തെ രാജ്യം വിടണമെന്ന് US ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അതായത് എന്നാൽ ഇറാൻ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അവർ പറയുന്നത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് അവർ തിരിച്ചു പോകുന്നതെന്നാണ്. ഇറാനും US തമ്മിലുള്ള സംഘർഷം തുടരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദം വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ 11th

ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസ് അതായത് IMC 2026 ഒക്ടോബർ 16 മുതൽ 18 വരെയാണ് ഒഹിയോയിൽ നടക്കുക. ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് നമ്മുടെ AI, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, പ്രസ് ഫ്രീഡം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ, അക്കാഡമിക് എക്സ്പേർട്സ് ഇവരൊക്കെ ആയിരിക്കും IMC 2026 പങ്കെടുക്കുക. ടീച്ചർമാരുടെ ഷോർട്ടേജ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുള്ള കൂടുതൽ, ഈ പ്രശ്നങ്ങൾക്കായി ഫ്രാൻസിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായി. ഏകദേശം 2000 പേരെയോളം അറസ്റ്റ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്. 1000 സ്കൂളുകളെ പ്രതിഷേധം ബാധിച്ചിട്ടുമുണ്ട്. ഏകദേശം 222 സ്കൂളുകൾ പൂർണ്ണമായും ഉപരോധിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇരു രാജ്യങ്ങളും അടിയന്തരമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് പോപ്പ് ഫ്രാൻസിസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആണവായുധ ഭീഷണിയെയും ആധുനിക യുദ്ധങ്ങളെയും അദ്ദേഹം വളരെ ശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി. ആഗോള സമാധാനത്തിനായിട്ട് രാജ്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വ്യൂക്കിക് രാജിവെച്ചു. ഒക്ടോബർ 25 നടക്കുന്ന അടിയന്തര പാർലമെന്ററി ഇലക്ഷനിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രാജി. അദ്ദേഹത്തിന്റെ രാജിക്ക് പിന്നാലെ പാർലമെന്റ് സ്പീക്കർ അന ബ്രാബിക് താൽക്കാലികമായി പ്രസിഡന്റായി ചുമതലയേറ്റു. ടെലികോം യൂസേഴ്സിന് വേണ്ടിയിട്ട് 30 റീചാർജ് പ്ലാൻസ് അവതരിപ്പിക്കാനായിട്ട് ഓപ്പറേറ്റേഴ്സിന് നിർദ്ദേശമുണ്ട്. അതായത് നമ്മുടെ വോയിസ് കോൾസ്, SMS ഇവ മാത്രം ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ നിരക്കിലുള്ള പ്രത്യേക പ്ലാൻസ് നൽകണം എന്നാണ് ഈ ഒരു നിർദ്ദേശം. അതായത് ജിയോ, എയർടെൽ, വോഡാഫോൺ, ഐഡിയ ഈ കമ്പനികൾക്കാണ് മെയിൻ ആയിട്ട് നിർദ്ദേശം ബാധകമായിട്ടുള്ളത്. പുതിയ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 22 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. നമ്മുടെ സ്മാർട്ട് ഫോൺ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സിന് BIS സ്റ്റാൻഡ്മാർക്ക് നിർബന്ധമായിട്ടും വേണം എന്നാണ് പുതിയ തീരുമാനം. ഇത് 2027 ഏപ്രിൽ 1 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. ഫാത്തിമ സഹാറ എൽ മൻസൂറി മൊറോക്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായി. അതായത് പാർലമെന്ററി ഇലക്ഷൻസിലെ അവരുടെ ഒത്തന്റിസിറ്റി ആൻഡ് മോഡേണിറ്റി പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതിന് പിന്നാലെയാണ് മൻസൂറി വനിതാ പ്രധാനമന്ത്രിയായിട്ട് മാറിയത്. മറാക്കേഷ് മേയറായും മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുള്ള എൽ മൻസൂറി മൊറോക്കോയിലെ പ്രമുഖ വനിതാ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. ന്യൂയോർക്കിൽ നടന്നിട്ടുള്ള ക്ലൈമറ്റ് വീക്ക് ചർച്ചയ്ക്ക് AI ഡേറ്റ സെന്റേഴ്സിനെതിരെ വളരെയധികം വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഡേറ്റ സെന്റേഴ്സ് വലിയ തോതിൽ വെള്ളവും വൈദ്യുതിയും ഉപയോഗിക്കുന്നതെന്നാണ് പ്രതിഷേധം. അതായത് പ്രത്യേകിച്ച് വെള്ളത്തിന്റെ കുറവുള്ള സ്ഥലങ്ങളിൽ ഇവ സ്ഥാപിക്കുന്നതിനെതിരെയുള്ള ആശങ്കയാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ ബോർഡർ കടന്നെത്തിയ 17 സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തു. അതായത് നൌഷേറയിലുള്ള ലാം സെക്ടറിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്താനിടയായത്. അബദ്ധത്തിൽ അതിർത്തി കടന്നതാണെന്നാണ് ചോദ്യം ചെയ്യൽ പെൺകുട്ടി പറഞ്ഞത്. അന്വേഷണം ഇപ്പോഴും തുടരുന്നതേയുള്ളൂ. വളരെ പ്രശസ്തമായ വേളാങ്കണ്ണി ബസലിക്കയിൽ നേരത്തെ രാവിലെ 5 രാത്രി 9 വരെയായിരുന്നു പ്രവേശന സമയം. എന്നാൽ അതിപ്പോ ഒക്ടോബർ 3 മുതൽ 24 ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നതായിട്ട് മാറ്റിയിട്ടുണ്ട്. രാത്രിയിലും പുലർച്ചെയും എത്തുന്ന തീർത്ഥാടകരുടെ സൗകര്യത്തിനാണ് ഈ ഒരു തീരുമാനം. പഞ്ചാബിലുള്ള ചിത്കാര യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രേതം ഉണ്ടെന്നുള്ള വ്യാജ വിവരം പ്രചരിപ്പിച്ച 2 പോലീസ് അറസ്റ്റ് ചെയ്തു. ഗേൾസ് ഹോസ്റ്റലിലും വളരെ മുൻപ് മരിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ ആത്മാവ് അവിടെ ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു വ്യാജ വീഡിയോകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ വളരെ വലിയ പ്രതിഷേധവും സംഘർഷവും ഒക്കെ ഉണ്ടായി. തമിഴ്നാട് സർക്കാർ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും സൗജന്യ ബസ് യാത്ര പദ്ധതി വിപുലപ്പെടുത്തി. പുതിയ തീരുമാന പ്രകാരമാണെങ്കിൽ ഓർഡിനറി ബസ്സുകൾക്ക് പുറമെയായിട്ട് ഡ്യൂലക്സ് അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കും. അതായത് ഡെയിലി ഏകദേശം 84 സ്ത്രീകൾക്കായിരിക്കും ഈ പദ്ധതിയിലൂടെ അഡ്വാൻറ്റേജ് ഉള്ളത്. ബി
ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ

കർശന നടപടി സ്വീകരിക്കുമെന്ന് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. നമ്മുടെ ഹോസ്പിറ്റൽസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഇവയിലൂടെയുള്ള എല്ലാ പ്രചരണങ്ങളും നിരീക്ഷിക്കുന്നതായിരിക്കും. കുട്ടികളുടെ കാര്യത്തിൽ ഒരു റിസ്കും എടുക്കാതിരിക്കാനായിട്ട് ഫ്രീ സാമ്പിൾസ്, ഗിഫ്റ്റ് കൂപ്പൺസ്, ക്യാഷ് ബാക്ക് തുടങ്ങിയ എല്ലാ പ്രമോഷണൽ രീതികളും ബാൻ ചെയ്യുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ബ്രസീലിൽ നിന്ന് തൂർദാൽ, അതായത് നമ്മുടെ തുമരപ്പരിപ്പ്, ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടപടികൾ ആരംഭിച്ചു. ഒക്ടോബറിലും നവംബറിലും മാസങ്ങളിലായിട്ട് ആദ്യഘട്ടത്തിൽ ഏകദേശം 20,000 മുതൽ 30,000 ടൺ വരെ തുമരപ്പരിപ്പാണ് എത്തിക്കുന്നത്. ഇന്ത്യയിലെ ആവശ്യകത കണക്കിലെടുത്തിട്ടാണ് ബ്രസീലിന്റെ ഈ ഒരു തീരുമാനം. പുതിയ ആശയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള പ്രധാന മാർഗമെന്ന് ഇൻഫോസിസ് സ്ഥാപകൻ NR നാരായണമൂർത്തി പറയാനിടയായി. ഹാർഡ് വർക്ക്, അതായത് കഠിനാധ്വാനം, സത്യസന്ധത, മര്യാദ, സമഗ്രത തുടങ്ങിയ മൂല്യങ്ങൾ യുവാക്കൾ പിന്തുടരണമെന്നും അദ്ദേഹം പറയാനിടയായി. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകണമെന്നും വിദ്യാർത്ഥികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈസ്റ്റേൺ ലഡാക്കിൽ 150 കിലോമീറ്റർ നീളമുള്ള പുതിയ റോഡ് നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിട്ടുണ്ട്. ദൌലത്ത് ബെഗ് ഓൾഡിയിലുള്ള സൈനിക ഗതാഗതം ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യം. ഷോക് നദിയുടെ കിഴക്കൻ തീരത്തുകൂടെയായിരിക്കും ഈ ഒരു പുതിയ റോഡ് നിർമ്മിക്കുന്നത്. നിലവിലുള്ള ദർബക് ഷോക് ദൌലത്ത് ബെഗ് ഓൾഡി റോഡിന് ബദൽ പാതയായിട്ട് ഈ ഒരു റോഡ് പ്രവർത്തിക്കും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ സ്ക്വാഡ്രൻസ് കുറയുന്നത് തടയാൻ പ്രതിവർഷം 36 മുതൽ 40 വരെ യുദ്ധവിമാനങ്ങൾ ആവശ്യമാണെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞു. അതായത് സ്ക്വാഡ്രൻസിന്റെ എണ്ണം 30 താഴെയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഭാവിയിൽ 42 ഉയർത്താനുമാണ് നമ്മുടെ മെയിൻ എയിം. തേജസ് MK-1A, Sukhoi-30, MRFA തുടങ്ങിയ പദ്ധതികളിലൂടെ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് നീക്കം. ഈ വർഷത്തെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒരു പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും ദുർബലമായിട്ടുള്ളൊരു മൺസൂൺ ആണെന്നാണ് ഇന്ത്യ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത്. അതായത് നമ്മുടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് ഏകദേശം 12.5% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം 26%, അതുപോലെ തന്നെ സൗത്ത് പെനിൻസുലാർ ഇന്ത്യയിൽ ഏകദേശം 25% മഴക്കുറവുണ്ടായി. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു MLA സ്വന്തം ഫണ്ടിൽ നിന്ന് KSRTC ബസ് വാങ്ങാനായിട്ട് തുക അനുവദിക്കുകയുണ്ടായി. അത് നമ്മുടെ കൊയിലാണ്ടിയിലെ MLA K.പ്രവീൺകുമാറാണ്. 40 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് അദ്ദേഹം അനുവദിച്ചിട്ടുള്ളത്. ബസ് സർവീസ് നടത്തേണ്ട റൂട്ട് ജനപ്രതിനിധികളുമായി ആലോചിച്ചിട്ടായിരിക്കും അദ്ദേഹം അറിയിക്കുക. അമേരിക്കയിലുള്ള ടെനസിയിൽ 50-കാരിയായ ക്രിസ്റ്റ പൈക്കിന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. വധശിക്ഷയ്ക്കായിട്ട് ലീതൽ ഇഞ്ചക്ഷൻ 2 തവണ നൽകിയിട്ടും ക്രിസ്റ്റ പൈക്ക് മരിച്ചിട്ടില്ല. അതായത് 40 മിനിറ്റിന് ശേഷവും അവർ ശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കഴിഞ്ഞ 200 വർഷത്തിനിടെ ടെനസിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് ട്ടോ ക്രിസ്റ്റ പൈക്ക്. 1995 തന്റെ സഹപാഠിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അവർക്ക് വധശിക്ഷ ലഭിച്ചത്. ഈ സംഭവം അപൂർവമായതിനാൽ ടെനസിയിൽ ഗവർണർ ബിംഗ് ലീ സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അന്വേഷണം പൂർത്തിയാക്കുന്നത് വരെ സംസ്ഥാനത്തെ വധശിക്ഷകൾ നിർത്തിവെക്കുകയും ചെയ്തു. ക്രിസ്റ്റ പൈക്കിന്റെ അഭിഭാഷകർ ശിക്ഷയ്ക്ക് ഇളവ് ചെയ്യാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട്. ക്യാൻസർ മരുന്നുകൾ ആശുപത്രിയിൽ യഥാർത്ഥ വിലയേക്കാൾ പല മടങ്ങധികം ഈടാക്കുന്നതിനെ സുപ്രീംകോർട്ട് രൂക്ഷമായി വിമർശിച്ചു. ആശുപത്രികൾക്ക് 2,700 ലഭിക്കുന്ന ഒരു ക്യാൻസർ മരുന്ന് രോഗികൾക്ക് ഏകദേശം 27,000 രൂപയ്ക്കാണ് നൽകുന്നത്. മരുന്നുകളുടെ വിലയിൽ ഇത്ര വലിയ വ്യത്യാസം ഉണ്ടാകുന്നത് സാധാരണക്കാർക്കാണ് വലിയ നഷ്ടമെന്നും കോടതി പറഞ്ഞു. മരുന്നുകളുടെ വിലയിൽ നിയന്ത്രണമില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെയെന്ന് ഹർജിക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മരുന്നുകളുടെ വിലയ്ക്ക് പരമാവധി 16% വരെ ലാഭപരിധി നിശ്ചയിക്കാവുന്നാകുമോ എന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. കേന്ദ്ര സർക്കാർ കൂടുതൽ സമയം തേടി. തുടർന്ന് കേസ് ഒക്ടോബർ 12 വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റി. പ്രൊഫസർ
പ്രശസ്ത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ശക്തമായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും

0: അഭിനയ ശൈലിയുമാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയത്. ഗോവയിലെ ഡോണ പൌളിയിലുള്ള വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മറാത്തി ഹിന്ദി സിനിമകളിൽ ഒരുപോലെ ശ്രദ്ധേയനായിരുന്ന അദ്ദേഹം പരിന്ത, ക്രാന്തിവീർ, തിരംഗ, വെൽക്കം, നട്ട് സ്മാർട്ട് എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയായിരുന്നു. നാനാ പടേക്കറിന്റെ വിയോഗത്തോടെ ഇന്ത്യൻ സിനിമയ്ക്ക് നഷ്ടമായത് വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു നടനെ തന്നെയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ധാന്യം വിളകളുടെ ഉൽപാദനത്തിൽ ഏകദേശം 1.5 കോടി ടണ്ണിന്റെ കുറവാണ് എവിടെ ഉണ്ടായത്? യൂറോപ്പിൽ. യൂറോപ്പിൽ റെക്കോർഡ് ചൂടും വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിന് കാരണം. ഇതിലൂടെ ഏകദേശം 35,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. കോൺ, ബാർലി, വീറ്റ് തുടങ്ങിയ വിളകളെയാണ് പ്രധാനമായും ബാധിച്ചത്. 25% ശീതകാല വിളകളെയും സൺഫ്ലവർ വിളവിനെയും 60% വരൾച്ച ബാധിച്ചു. ചൂടും വരൾച്ചയും കൂടുതൽ തീവ്രമാകുന്നതോടുകൂടെ യൂറോപ്പിന്റെ ഫുഡ് എക്സ്പോർട്ടിംഗ് മേഖലയാണ് വളരെയധികം ബാധിച്ചിരിക്കുന്നത്. ഫ്ലൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റ് നടത്തിയ ആക്രമണം ഭീകരാക്രമണ ശ്രമമായിരുന്നുവെന്ന് UAE സ്ഥിരീകരിച്ചു. ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോയ വിമാനത്തിൽ ജോർദാൻ വ്യോമ പരിധിയിൽ വെച്ചാണ് സംഭവമുണ്ടായത്. ഇന്ത്യൻ പൈലറ്റ് ആയിട്ടുള്ള സ്മിത്ത് മച്ചാറിനെ ഒമാൻ സ്വദേശിയായ സഹപൈലറ്റ് ക്രാഷ് ആക്സ് ഉപയോഗിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. പരിക്കേറ്റിട്ടും സ്മിത്ത് മച്ചാർ ധൈര്യത്തോടെ വിമാനം നിയന്ത്രിച്ചു. യാത്രക്കാരായ 4 പേർ കോക്പിറ്റിലെത്തി സഹപൈലറ്റിനെ കീഴടക്കി. തുടർന്ന് 1.5 മണിക്കൂറോളം ആകാശത്ത് പറന്ന വിമാനം സൗദി അറേബ്യയിലെ തബൂക്ക് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. വിമാനത്തിൽ 174 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച സ്മിത്ത് മച്ചാറിന് മാൻകൈൻഡ് ഫാർമ 1 കോടി രൂപയുടെ ധീരതാ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പതിനഞ്ച് വർഷം കഴിഞ്ഞ പൊതുമേഖലാ വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് KSRTCയുടെ പഴയ വർക്ക്ഷോപ്പ് വാൻസ് ഒഴിവാക്കുന്നത്. അതായത് KSRTCയിലെ ബസ് ക്ഷാമം കാരണം ചില വാഹനങ്ങളുടെ സർവീസ് 20 വർഷം വരെ നീട്ടിയിരുന്നു. 30 മുതൽ 40 വർഷം വരെ പഴക്കമുള്ള വർക്ക്ഷോപ്പ് വാൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ഒഴിവാക്കിയിട്ടുള്ളത്. പകരം 35 ഓർഡിനറി ബസ്സസ് വർക്ക്ഷോപ്പ് വാൻസ് ആക്കി മാറ്റും. ഈ ബസ്സുകളിലാണെങ്കിൽ നമ്മുടെ ടൂൾസ്, സ്പെയർ പാർട്സ് ഇതൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ടാവും. ജനശതാബ്ദി ട്രെയിനുകളിലെ സീറ്റുകളെ കുറിച്ചുള്ള യാത്രക്കാരുടെ പരാതിക്ക് പരിഹാരമായിട്ട് പുതിയ കോച്ചസ് ആണ് എത്തിക്കുന്നത്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ജനശതാബ്ദിക്കായിട്ട് പുതിയ സിറ്റിംഗ് കോച്ചസ് നിർമ്മിക്കുന്നത് നിർത്തിയതാണ് നിലവിലെ പ്രശ്നങ്ങൾക്കൊരു കാരണമായിട്ട് മാറിയത്. ഇതോടെ സാധാരണ മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിലെ ജനറൽ കോച്ചസിൽ ഉപയോഗിക്കുന്ന ചരിവില്ലാത്ത സീറ്റുകളാണ് ജനശതാബ്ദിയിലും ഉപയോഗിച്ചത്. പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഉത്തരേന്ത്യയിൽ നിന്നാണ് പുതിയ കോച്ചസ് എത്തിയത്. പുതിയ കോച്ചസിൽ യാത്രയ്ക്ക് കൂടുതൽ സൗകര്യമുള്ള ബക്കറ്റായി പുഷ് ബാക്ക് സീറ്റ്സ് ആണ് കംഫർട്ടിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ കള്ളനോട്ട് നിർമ്മിച്ച കേസിൽ പച്ചക്കറി വ്യാപാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഇടയുണ്ടായി. കടം കയറി നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയതിനെ തുടർന്നാണ് ഇയാൾ കള്ളനോട്ട് നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ട്. വീട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ 200-ലധികം വ്യാജ നോട്ടുകളും അതുപോലെ തന്നെ 65,000 രൂപയോളം വിലമതിക്കുന്ന പ്രിന്റിംഗ് ഉപകരണങ്ങളുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 100 രൂപയുടെയും 500 രൂപയുടെയും ഒക്കെ നോട്ടുകളാണ് ഇയാൾ നിർമ്മിച്ചിരുന്നത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് വിജ്ഞാന ചെപ്പ് പരിപാടി. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം.
1: വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തും ആവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.